0: ഇസ്രായേലൈറ്റ്സ് അക്രോസ് ദ ഗ്ലോബർ സെലിബ്രേറ്റിംഗ് ദ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തിരുവോണം ഇറസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. ദ ട്രഡീഷണൽ ഓണപ്പൂക്കളം ഓർ ഫ്ലോറൽ കാർപ്പറ്റ് ഈസ് പ്രിപ്പയർഡ് ടു വെൽക്കം ദ ലെജൻഡറി കിങ് മഹാബലി. മേജർ ടെമ്പിൾസ് അക്രോസ് കേരളം ഹാവ് ബീൻ വിറ്റ്നസിംഗ് ഹെവി റേഷ് സിൻസ് മോർണിംഗ്. സ്പെഷ്യൽ പൂജാസ് വെ ഹെൽഡ് അറ്റ് തൃക്കാക്കര ടെമ്പിൾ ഓൺ തിരുവോണം ഡേ, വിച്ച് ഓൾസോ മാർക്സ് ദ കൾമിനേഷൻ ഓഫ് ദ 10-day ഫെസ്റ്റിവൽ അറ്റ് ദ ടെമ്പിൾ. എ ഹ്യൂജ് റഷ് വാസ് വിറ്റ്നസ്ഡ് അറ്റ് ദ ഹിൽ ഷ്രൈൻ ഓഫ് ശബരിമല, വെയർ സ്പെഷ്യൽ ഓണ പൂജാസ് വെ ഹെൽഡ്. ദ ട്രഡീഷണൽ ഓണ സദ്യ, ദ ഗ്രാൻഡ് ഫീസ്റ്റ്, ഈസ് അനദർ മേജർ അട്രാക്ഷൻ ഓഫ് തിരുവോണം സെലിബ്രേഷൻസ് അക്രോസ് കേരളം. ദ ഒഫീഷ്യൽ ഓണം ടൂറിസം വീക്ക് സെലിബ്രേഷൻ ആർ പ്രോഗ്രസിംഗ് ഇൻ ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ തിരുവനന്തപുരം ആൻഡ് അതർ ഡിസ്ട്രിക്ട്സ്. സ്മിതി എം പള്ളുരുത്തി, ആകാശവാണി ന്യൂസ്, തിരുവനന്തപുരം.
1: Eid Milad un Nabi, the birthday of Prophet Hazrat Muhammad, is also been celebrated today with religious fervor in various parts of the country. Milad Mehfils and Sirat conferences will be held highlighting the life and teachings of Prophet Muhammad. Milad processions have also been taken out to mark the occasion. Elaborate security arrangements have been made for the occasion. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have greeted people on the occasion of Onam and Eid Milad. The Patra Devi Martyrs Memorial in Parnam will be unveiled by Defence Minister Rajnath Singh in Goa today. The memorial is a tribute to Goa's freedom struggle and seeks to preserve the memory of the sacrifices made during the liberation movement. The memorial will honour the 31 Satyagrahis who were killed by Portuguese soldiers in 1955 while trying to enter Goa with demand for inclusion in India. The India Meteorological Department, IMD, has said that subdued rainfall activity is likely to continue over peninsula India during the next week. Heavy rainfall will prevail over Bihar, Chhattisgarh, eastern Uttar Pradesh, Jharkhand, Madhya Pradesh, Odisha, sub-Himalayan, West Bengal, Sikkim and northeastern states during the next 2 days. The Met Department has also predicted thunderstorms with lightning and gusty winds likely to prevail over Uttarakhand, eastern Rajasthan, Andhra Pradesh and Andaman and Nicobar Islands till Saturday. Parts of Delhi are expected to witness generally cloudy sky with possibility of very light to light rain tomorrow. Flood concerns have resurfaced in Odisha with the Mahanadi swelling following rainfall in its upper catchment areas in Chhattisgarh. We have more from a correspondent.
2: In Odisha, the flood situation remains a concern in several areas despite water levels in major rivers showing a receding trend. About 670,000 cubics of water reached Mundali in Cuttack following rainfall in the upper catchment areas, raising the possibility of a rise in Mahanadi levels. The Baitarani has flooded again in Bhadrak, with Chandbali witnessing its third flood. More than 1 lakh people remain affected across 6 districts with 79 rescue teams deployed. The state government has said presently no flood situation in the Salandhi, Subarnarekha and Brahmani rivers. The IMD has issued no rainfall warning for Odisha today but has forecast heavy rain tomorrow and very heavy rain at isolated places this weekend. Prakash Das for Akashvani News, Bhubaneswar.
1: In men's cricket, host Sri Lanka were 179 for 3 against India in the second innings on the fourth day of the second test in Colombo when reports last came in. Earlier, India enforced the follow-on after bowling Sri Lanka out for 290. In the first innings. Resuming the first innings at 265 for 8 this morning, the hosts managed to add only 25 runs. And now, before we end the bulletin, the headlines once again. Finance Minister Nirmala Sitharaman addresses leading members of Indian business community in Toronto, Canada, says India's transformation is structural, driven by rapid urbanization and world-class digital infrastructure. Chief Minister Rekha Gupta launches Delhi Lakshmi Yojana, hands over approval letters to 2,500 beneficiaries, and Indian Medical Association issues public health advisory on H1N1 influenza spread in country, says no cause for panic, just heightened vigilance required. Festival of Onam been celebrated with traditional fervour. Birthday of Prophet Hazrat Muhammad, Eid Milad Unnabi, been celebrated in various parts of the country. And with that, we end the Midday News.
3: नमस्कार, आकाशवाणी से दोपहर समाचार के साथ मैं फरहत नाज. वित्त मंत्री निर्मला सीतारामन ने कनाडा के टोरंटो में भारतीय व्यापारी समुदाय को संबोधित किया. कहा, भारत का परिवर्तन संरचनात्मक है जो तीव्र शहरीकरण और विश्व स्तरीय डिजिटल बुनियादी ढांचे से प्रेरित है. मुख्यमंत्री रेखा गुप्ता ने लक्ष्मी योजना का शुभारंभ किया. 2,500